ഇലാസി വെള്ളപ്പാമി സിലലകളാളുങ്ങളാർ അന്യാസിയാത്തമാനിക്ക് വല്ലങ്ങളുങ്ങ ഉണ്ണു കള്ളങ് നാട്ടുഗോ സെനഗോ നോയില പള്ളിയ നാട്ടി ഉണ്ണാവ് നിഗ്ഗലുണി ട്വന്റി മിറ്റ് ഫോർട്ടി മോറ്റിക്ക കത്താളുണി നിഗ്ലസിംഗ്മാനി വൺ മീലുണി അക്കാഗു സെക്കൻഡ് കട്ടോ മാട്ടുഗോ പിങ്ങാങ് നെലുണി ട്വന്റി മിറ്റ് ഉണി ഉണ്ണിയാത്തമാനി ത്രീ മീഗു മാസുണി കേരളത്തിനമ്മട്ടിക്ക ജോമിറ്റേമ ഉണ്ണുക് നുവിയനാട്ടുഗോ കണ്ണിറ്റുനകേലി ഉണ്ണാവ് പിങ്ങാങ് നെലുട്ടി സെർ ഇല ട്വന്റി മിറ്റ് അനുയിക്ലിയാസുനിം നിഗ്ലസിംഗ്മാനി സെറോ മീലുട്ടി അക്കാഗു നുയുഗു മാട്ടുഗോ കണ്ണിറ്റുനകേലി ബുലുനി മക്കോ കട്ടാളുനിം നിഗ്ഗോ മാട്ടുഗോ തേർഡി മിറ്റ് ഉണി ഉണ്ണിയാത്തമാനി വൺ മീഗു മാസുട്ടി ഇഗ്ലുലിക ജുമിലി ഉണ്ണുക് നുയനാട്ടുഗോ കണ്ണിറ്റുനകേലി ഉണ്ണാവ് നിഗ്ലസിംഗ്മാനി സെറോ മീലുണി അക്കാഗു നുയുഗു മാട്ടുഗോ കണ്ണിറ്റുനകേലി കണ്ണാങ് നെലുണി തേർഡി നിഗ്ലസിംഗ്മാനി വൺ മീഗു മാസുണി കമനിറ്റോളി ഉണ്ണുക് നുയനാട്ടുഗോ കണ്ണിറ്റുനകേലി ഓവാങ് നെലുണി ട്വന്റി നിഗ്ലസിംഗ്മാനി ടു മീലുണി അക്കാഗു സെക്കൻഡ് കട്ടകോ മാട്ടുഗോ കണ്ണിറ്റുനകേലി നിഗ്ഗോ മാസുണി തേർഡി മിനിറ്റ് ഫിഫ്റ്റി മോ കട്ടുണി നിഗ്ലസിംഗ്മാനി വൺ മീഗു മാസുണി സല്ലങ് മിലി ഉണ്ണുക് കണ്ണങ് നാട്ടുഗോ കണ്ണാങ് നെലുണി ട്വന്റി നിഗ്ലസിംഗ്മാനി ടു മീലുണി അക്കാഗു നുയുഗു മാട്ടു കണ്ണിറ്റുനകേലി അനുറയാ ഫിഫ്റ്റീൻ മുറ്റിക്ക കട്ടളുണി നിഗ്ലസിംഗ്മാനി സെറോ മീഗു മാസുണി നവയാനിലി ഉണ്ണുക് നുയനാട്ടുഗോ ഓങ് നെലുണി ട്വന്റി നിഗ്ലസിംഗ്മാനി ഇലവൻ മീലുണി അക്കാഗു സെക്കൻഡ് കട്ടകോ മാട്ടുഗോ ഓങ് നെറോ മാസുണി ട്വന്റി മിനിറ്റ് നിഗ്ലസിംഗ്മാനി ത്രീ മീഗു മാസുണി തികോട്ടാക്കോസിലേമിന്നെ ആശ്രിയാവില്ല തമാനിക്ക് വല്ലമിൻ ഉണ്ണുക് അമ്മാക്കാകൂ.